ഇത് മനസ്സിലാക്കുന്നു. സോ അവർക്ക് നമുക്ക് ഗുണം ഗുണിക്കണം. നമ്മുടെ